ശ്രുതാന്തോ സുനിലെ ദുല്ലമണി ഗന്ധാർക്ക രാജനരു കണ്ഠശില്പിത്തിലെ പ്രണതി മിശ്ര ശ്രുതമണി ശുണുച്ച ഭക്തിഗീതര കാര്യക്രമ ബന്ദനା ബന്ദനാ കാര്യക്രമര ശേഷ ഗീതട ശുണ രഞ്ജിത് കുമാര ദാസ രാജനരു കണ്ഠശില്പി സാഹേബ് പൃഷ്ടി സാധന ദാസ്.